സിലുമിന് അത് പ്രധാന സിരസ്ഥലത്തേക്ക് തുറത്തു വാർത്താക്കുന്നു. പാസ്കു ഇരിത തസ്ത് പ്രഹാരേട്ട് അതല് വിമർശനം എഴുതി അനാവർണു കരുണു കീപ്യാക് സംബന്ധീൻ ഇട്ടപ്പോ അമതി ഒരു കുവന് വിനായകമൂർത്തി മുരളീധരൻ നിവത് കരുണു അമ്മാൻ അപരാധ പരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് പ്രകാശക് ലബാഗിന് തീയനോ മേദി പിള്ളയാൻ പാർശ്വേ സഹ രാജ്യ ബുദ്ധിസേവി ഹിറ്റപ്പു പ്രധാനി സുരേഷ് സല്ലയത്ര പേവതി സംബന്ധിയജ്ഞനത് നഗരീര പലാത്തേതി ഏകാബദ്ധ സിദുക്കലെ കടയത്തു സംബന്ധിനു കണു രസ കനാവർണേക്കെല്ലാം തീരമാക്കിയാന്നെ പിള്ളയാൻകെ കണ്ടായമിട്ട് നവത പാസുഖം സെപയിമേതി സുരേഷ് സല്ലേവിസീൻ സംബന്ധക്കല പുതുക്കലീൻ പാസുഖം സഭയാത്തി ഭവത് ഇവാട്ട് അതാല മൂല്യ പാസുഖം സഭയാത്തിയത് ഓൺ വിസിൻ ഭവത് കർണു അമ്മാൻ കർണു സഹിതവ അനാവർണേക്കരായി അപരാധ പരീക്ഷണ ഡിപ്പാർട്ട്മെന്റു ആറാം മാർഗ സദാൻ കന്നോ കരുതമായി സിലുമിന് മുൾപിട്ടുകയെ തുറത്തുറുകനെ എണ്ണി.

0: യോഷിതയ്ക്ക് കുമ്മന്ത്രണ പെസും അഭിയാചന അധികാരിയെ പ്രതിക്ഷേപകരായിക്കുന്നതുമായി സിലുമിന്റെ വാർത്താക്കറാണ്ത്തുറു വാർത്താക്കറാന്തി മുതൽ വിശുദ്ധീകരണ വെലക്വീമ പണത്തയാട്ടത്തെ കൊളംബ് മഹാധികന്യ ആമുയെ തമന്റെ എരിവ് ഗുരുക്കരാത്തി നടുവക്ക് അന്തർഗത്തെ കുമന്ത്രണേ നമതി ചോദന പാത്വാഗനയാമട്ട് നീതിമയ പതനമാക് നുമതി ബവട്ട് തീന്തുവക് ലബാദില്ല യോഷിത് രാജപക്ഷെ എതിർപത്കല് പ്രതിശോധന പെസും അഭിയാചനാധികരണയെ യോഷിത് രാജപക്ഷ വാർത്താക്കല്ലിമുണി വെലാവ് ദശന ഹയായി വിനാടി പണസ് ദേക്കായി
1: സക്കുറാ ജാതിയക് വിശ്വാസത്തെ ലൊതരയിലൊവേ കിരുണ മഹാജന സമ്പത്ത് ദൻ സതിയത്തിന് ഹതേമ മഹാജന സമ്പത്ത് റടടമ സമ്പത്ത്
2: ശ്രീലങ്കാവെ പ്രഥമ വതാവട്ട് റൈനോ റൂഫിംഗ് വിതിൻ ഹതുന്നോതിന് റൈനോ പ്രിമിയർ ജലപ്രതിരോധി മതുപിട ആരക്ഷണ സഹിത റൂഫിംഗ് ഷീറ്റ് റൈനോ റൂഫിംഗ് വിതിൻ ഹതുന്നോതിന് റൈനോ പ്രിമിയർ റൂഫിംഗ് ഷീറ്റ് വെടി വിസ്തര സന്ധ 13 96 അമതന്ന്

നടൽ ജീവിതയ സംഹാരം അതകതിയേനോ അപിതേവ അവതാവ തമതകവേ നിന്നെത്തി ആ ഹിതല നെത്തി ആടെ ഹിതെന്നെത്തി സമാഹാർഡ്വാ ഹിത് ഹിറക്കറകേന അതാരലതാപു ദിവൽ ദവസക്കുവായിട്ട് ആപാവ മതക്കിനോ ഇതുകൊണ്ട് സമാനത്തെ ഇവാകെ ഐതിയോ ആകിലാകെ നെത്തി വേണ് പുലുവാ മട്ട മേ മേഖല ലേബു ലസന കവിയ കമ്പണ മേഖല അലിയനക്ക് നിമിത്ത തമായി അക്കേ മഹാഗേ വികുണന ഒയാകെ മനോഹരി തീയനോത് ഗെനദ്ദേന്ന് മേ അഹന്നെ മല്ലി അറ പുഞ്ചി കാലിന്തങ് എക്കട്ട സെല്ലം ഗ്രബു എക്കട്ട ദുവപെന എവിതപു നേത് ആദരയ സെനേഹാസ അപേകാങ് ഒക്കം ബെദാഗത്ത മഹാഗെതിറ് മല്ലി ഗേനോ അക്കെ മങ് വികുണന്ന് യാന്നേ മകേ പതിഞ്ചി തെങ് വെനസ്സിലാണ് മക നഗരയുടെ ഗില്ല മൺ റസ്സാവക്കറിന് ഗമം ഇന്നി മടതാമ മേക ബലന്ന കറന്ന് അമാറു ഏനിസാ ഹുദ ഗാനകട മമ്മേ പറണ മഹാഗെതിറ വികുണന്ന് ലാസി വാട മനോഹരി ഗന്ന തീയനോണം ഗിയൻ മങ് ഗെനല്ല തിന്ന ഹരി ഊ ദന്നഹകാരയെക് നെവേ ഹെബേ സാമാന്യ ദന്നഹകാര മല്ലിക് നങ് അക്കകിൻ അഹന്നെ വന്ന് തോന്നി വികുണന്ന് മേട പൊടി ഹരി കെലഹി ഗുണയാക് തിബുന അടുമതരമേ അക്കകിൻ അഹന്നോണ് കില വെരിമഹ തിങ് ഏ വെലാവേ അക്ക ദുന്നു ഉത്തരി തമായി മേക ലലിയന്ന് ഉമ്പ ഉപണ്ടാ വിതില്ലേ ദുവങ് എവിതി നിതല്ലേ കിരിത തക്കെത്ത മകീ വെട്ടില പെട്ടലില പയ കടുല്ലേ മല്ലി പെതുനാ ഗെല ആരഞ്ജുനാമ അക്കടെ പുതുമ സതുരന്തേനാണി ഇതിങ് ഏനിസാമ ഞാൻ നിതല്ലേ വേഗം ദുവകണി എന്നോട് കടുല്ലേ പെട്ടലില വെട്ടന കിരിത തക്ക ഗെലവില ഏകനമായി മല്ലി തികതിന ഫലവിനി മതകെ മല്ലിയോ ബലണ്ണ ദുവപുതി വില്ലര മേ അക്കകെ കിരിത തക്ക ഗെലവില വെട്ടണം അക്കകിന പുളുവണ്ണം ഹോയല ദിയങ്ങി കിരിതത് ഹരി ഗേ പഹലാറ വതുല്ലി അപേ സെല്ലം കെതല്ലി കേല്ലക്വത് എദ്ദ ബലബങ് മകേ ബോണിക്ക് തൊട്ടില്ലേ മികുല്ലം സെല്ലം കറുപ്പ് മതകയാൻ തീയനോ പുളുവണ്ണം ഈ വക കൊട്ടസക്കാരി ഹോയാകാന്ന് ഒരു മഹാഗെതർ കില മല്ലിടുകയാണ് കാലകിങ്കിയ നെതിനിസ മാനഗസ്സതി കറൗസ താത്തകെ പൊടി ഒതുലു കെട്ടിയൻ ഗിനത് പിറവു അപ്പകുസ കാലകിങ്കെതിരെ അന്നത് ബെറിയൂണ ഹരി നെമ്മാനഗസ്സവിലെത്തി അപ്പേ കറട്ടത് വട ഊസട്ട് താത്തകെ പൊടി ഒതുലു കെട്ടിയക്തി ഉണണി താത്തമായി ഗോവിതെങ്കല്ല മേക ഹരി ലസ്സണ്ട് പിരിച്ചു ദൂരട്ട് പിലികളുടെ പാത്തകന് കീചാരി താത്തത്നേ ഹരി താത്തപ്പേ കുസപൂർവാണ് കൊയ്തറ മഹാൻസി അതേ മതകയാൻ നൊക്കോമ ദാടിയെ കന്തൊല്ലു സത്തൂട്ട മേ ഹെമദേം മഹാഗിദ്ര തീനോകിലാക്കമേക്കിയൻ ദിരാഗിയ ഗെയ് പിൽക്കട് വെട്ടി തിബുനന്ദ് മുത്തുവെട്ട് ദൂപുതുന്നിന് കമ്പലാവുൻ അമ്മിക്കുകി കന്തുലു യവട്ട് ഹരി അടേ ഗെതർ ദിരാഗിയ പെൽക്കടവുടെ ഹിമനത്തങ്ങേ പിലേ അപികിയന്നെ നേത് ഗെട്ട പിലകിയല്ല മേ ഗെൽ പിൽ ഗെട്ടേ അമ്മല ബലങ്ങിന്നു നമങ്കി ദറു എനക്ക് അപ്പൊ ഹെമദാമ കിവി പുലുവങ്ക മക്തിയാണ് അമ്മ താത്ത ബലന്നെയാണ് കേല അകനഗരടാ മട വേട മട വേട മട വേട വേട കറകാനോ ലാവാക് നേക്കിയല്ല ഹുങ്കാക്കലാവട്ട് കിയനോ അപ്പി ഹെബൈ ഒവേനകങ് എസ്വലിങ് കന്തുലു കടാകിന് വെട്ടി വെട്ടി ദറുവങ്കി മതകയാന്നേക്ക് ജീവത്തിന് അമ്മല ഒവേനകം ബലങ്ങിന്നു മേ അക്ക കിയനോ ഗെതര ഗിഹില്ല ദിരാ പത്തില തീയന്നെ ബലബങ് ഓക്കെ മുത്തുകെട്ടവാകുമ്പോൾ മുനോഹരി പേന്ന് തീയുന്നത് കേല ഈ തീയന്നെ ഉബൈമമ്മ എനകം ബലങ്ങിട്ടപ്പോ അമ്മക്ക് കന്തുലു കേട്ട് ഇതിങ് മേ കവിഹരി ലസ നിർമ്മാണയൊക്കെ പി ആദരീകരണം മേ കഥാവ് കിയാന്ന ഹേതു തമൈറണിൽ മേ പഹുകിയ ദവസക്ക് മമയാണോ അനുരാധപുരയുടെ ഏ അന അതറു തുറേ തെനകി ഹരിനേനെ ഏ അദാലകിനായി ഹിതറിതെന്ന് പുലുവാങ് ഹരി ലസന് പറഞ്ഞ വലവ് വക്തിയാണ് ഏ വലവേ ഹറിയുടെ മെദ്ദിങ് വെട്ടഗാല താപ്പയാക് ബന്ധത്തിനും ഹറി ഇക ബലോ ബെൽമുട പേന്ന് തീയന്നിറണിൽ ഇസ്ര മേ താപ്പനതു തനികെതിറക്ക് തീർത്തി വിച്ചുകയാക്ക് ഹറി സഹോദര സഹോദരിയോ എണകൊട്ടാകിന് വെനമ ഗേട്ടുവക്താകിന് വെട്ടമായും തതകറല എഹാപെത്തട മെഹാപെത്ത് നേത് ഗടൽ താപ്പയും വഹാന്ന ഹെതുവട്ട് മങ് കൽപ്പനാകർ ഉദയതമായി സഹോദര കങ് ഹിമ ബിദാവേങ്കറന്ന് പുലുവന്ത് താപ്പയ്ക്ക് സംഹാരട്ടെ ഈ വലവുത്തതി അക്കൈ മല്ലി അയ്യായി നങ്കി അയ്യായി മല്ലി ഏമ സഹോദര ഖാങ് വെന്നെതി ഈ വലവു ഇസ്രഹത്തിന് അമ്പകാക്ക് ഈ അമ്പകഹെ ഒഞ്ചില്ല ബന്ധലത്തി ഏ ഒഞ്ചില്ലാവ് പതിന്ന് ഭേദങ്ങിന്ന് ദറുവിട്ടാണ് ഒഞ്ചില്ലാവ് പെതുണ്ണി ഒയക്കിയന താപ്പിങ് ദെപത്തര താപ്പനിസ ഈലങ്ങ പരമ്പരാവേ ദറുവിട്ടോ ഏ ഒഞ്ചില്ല പെതല നീ
අර ළමා කාලේ විඳින්න හම්බෙන්නේ නැහැ. සමහර වැටමායින් දාගෙන අපි අපේ සහෝදරකම් අපේකම අමතක කරලා මේ කොහෙටද යන්නේ කියලා වෙලාවකට අපිටම හිතන්න මේක හොඳ අවස්ථාවක්. මේකලට කියන්න දෙන්නේ thank you කියලා. ආයෙත් අපේ පබ්බුට පොඩි ටොක්ක්ක් යන්නට.

0: ജൂലൈ സാമാജിക വിഷയ രാജ്യ ബാങ്കുകൾക്ക് സുരക്ഷിത ഭാവയ ഇയലമ റെക്കവറിനെ സമഗ്രി സ്ഥാപന തൻപത്തു സദാ ഇയലമ പൊലിയ ആർ ഡി ബി ബാങ്കുവിൻ
1: അപ്പേ അമ്മ കിതരാവത്.

ഉദ ദഹയ വിനാടി സായ മ്യൂസിക് ഗരാജ് രവീന്ദ്ര തെക്ക ഹഗനിന്ന വലാവ දැන් මම මේ සින්දුව අහන ගමන් කල්පනා කරේ වාට මතකද සතිර දවසක් විතර ඉස්සරහා වාඩිල අපිත් එක්ක මේ සින්දුව ගැනත් කතා කරානේ සමහර සින්දු තියෙනවා ඒ කියන්නේ සින්දු වලින් අපිට ජීවිතේට ගන්න දේවල් තේරෙනවා අන්න ඒම සින්දුවක් තමයි දැන් අපි අහලා ආවේ සිතා කුමටද මොකද අපි සමහර වෙලාවට අපේ ජීවිතේ සෑහෙන සෆර් කරනවා ෆෑකක් බ්‍රේක් වෙච්ච නිසා වෙන්න පුළුවන් කවුරුල අපේ ජීවිතේ මිස් වුණ නිසා වෙන්න පුළුවන් ඔන්න ඔය දේවල් වලට සෆර් කරනවනේ හැබැයි අපිට අපේ ජීවිතේ දේවල් නැති වෙන්නේ ඊට වැඩි හොඳ දෙයක් ලැබෙන්න ඒ නිසා ඒ දෙවෙනුවෙන් පසුතැවෙන්න එපා කියලා තමයි මේ සින්දුව කිව්වේ හරියට ඉතින් අපි එහෙම තමයි මේ චාට් එකට සොංග්ස් ඇඩ් කරගන්න ඉනිස වට පුළුවන් නිදහසේ මට મેસેජ් එකක් දාලා තියන්න මේ සින්දුත් පොඩක් බලන්න රවින්ද්‍යා කියලා රවින්ද්‍යා ගැන බැලුවේ නැත්තම් ආයිත් කියන අකේ මං සති තුනක් තිස්සේ කියනවා තාමත් මේක බලන්නේ නැහැ කියලාද කියන එතකොට නැති අනිවාර්යයෙන්ම බලනවා නේද ഓക്കെ എന്നാ ഇതിൻ മെസ്സേജ് കിടപ്പ് കട്ടിയ വെക്കതു കരുകാൻ തോന്നി ബിന്ദുവായി ഹത്തായി ബിന്ദുവായി തുന്നായി അണു തുന്നായി പായ അണു തുന്നായി ഹത്ത അപ്പേ നമ്പിക്ക് വിവൃത്തായി ആവനുവേന്മ എനിസ മേ പത്ര എന്നിക്കല മതക്കരണോ ഇക്മണിമ മെസ്സേജ് എക കിവന്ന് ഓക്കെ ഹായ് എസ് കെ ചമോ മങ്ങാവെ തമായി സെല്ലാം എക്കതു കരുകാന്നേ താങ്ക് യു മട കഹപാട്ട മലക്കു രോസപ്പാട്ട മലക്കു ദക്ക മേവല ഒരാ വെക്കതു കരുകാ ഗുഡാ കാതലെ ഏത്തേക്കും കൃഷ്ണ ഇന്നവാ എത്തക്കോട്ടോ അവ കൗത് ശശിത് ഇന്നവാ ശശിത് ആവത് മങ് എക്കത്തു കരുകാ മങ്ങിത്ത നോയിന് ജപ്പാൻ വേണോണി ആവത്ത് എക്കത്തു കരുകാ ഗുഡാ കാതലെ സഞ്ജീവ് ഹായ് കോമദവാ ഹിങ് എത്തിക്കില്ല മങ് ഹിത്തന വെണ്ണൂര മങ് ഒയാവാമത്തേക്കുന്നു അതാണേ ഹിമ വെണ്ണൂര കവീശ്വര ആവത്ത് എക്കത്തു കരുകാ ഗുഡാ കാതരിങ് ഇല്ലെങ്കിൽ റെഡി കരക്കുന്ന തന്നെ സോങ് എക്കിട്ട് മലേഷ്യ പത്ര മേമേമ ദൂകൻ ദൂകൻ ദൂകൻ അന്നോണി എത്തുകിടത്തി അപ്പേ ഹമുദാ മഹാനക്കിനെക്കിന്ന് നിസാൻസല കുമുതുനി അപ്പി ആദരട്ട് കേ നിഷു കേള നിഷുവ മാതാക്കുന്ന ഡാക്ക് ആദരി അപ്പി ഇല്ലെങ്കിൽ റെഡി കരക്കാത്ത സോങ് എക്കിട്ട് എത്തക്കൊട്ട് തവ കൗത് മേ തവ കൗത് ഒന്നേ കട്ടി തമ്മ ദനട്ട് മറ്റ പേന്നട്ട് ഇന്നേ ഇതിൻ ശാന്ത ആവത്ത് എക്കത്തു കരുകാ മങ്ങ ഡാക്ക് ആദരി റുവൻ ജാനക്ക് ഇന്നവാ തുർക്കി വലിന്ദങ് അപ്പി ഹകനിന്ന് ആവത് മതക്കരണ സമീര മധുസംഘ ഒയാവത് മതക്കരണ ഗുഡാക്ക് ആദരി അപ്പി ഇല്ലെങ്കിൽ റെഡി കരകിന് തീരെ സോങ് എക്കിട്ട് എത്തിക്കും തവ മമ്മ എക്കത്തു കരുകാണോണേ മത്ത കൂടെ പത്തരെ അനക്കുട്ട് ഹായ് രവീന്ദ്ര ീമണ്ട ലസ്സന സിന്ധുവാക് തന്നെ മല്ലിതി പബസരാ മത്തെ ഗൊടി വകി കട്ടാണ്ട് ലസ്സനായി കിടത്തിനോ താങ്ക് യു സോ മച്ച് ഗുഡക്ക ആദരം കൊണ്ടു അവർ മതക്കരണ പറ്റിയോ സുബുദാസന രവി മാവത് സിന്ധുക്കിട്ട് എക്കത്തു കരു ഗണ് നോറിൻ സഞ്ജീവ് ഹായ് സഞ്ജീവ് അതിങ്ങത്തിക്കലിത്തനമാവത് മതക്കരണോ മങ് എത്തേക്കുമ്പോ ഗുഡ് മോർണിംഗ് അക്കി മാവായി മങ് ആദരെ കരണക്കിനാവായി എക്കത്തു കരുകണ ലസ്സന സിന്ധുവാക് തന്നെ കേല മാതലെ ഓഷധി മെസ്സേജ് ദാലത്തേന ഓഷധി ഒന്നോയായി ഒയാ ആദരെ കരണക്കിനായി ദെന്നോം എക്കത്തു കരുകൻ അപ്പിലങ്ങ് സിന്ധു ഹന്നായി ഹദാനേ നോട്ടി പുതാ നം വെനസ് കരകണ്ണോ മങ്കിയോ എലക ദിവസത്തിൽ നം വെനസ് കരങ് എന്ന് കേല അവത് മതക്കരണ ട്രാഷ് ഗുഡ് മോർണിംഗ് അവത് മതക്കരണ എത്തക്കൊട്ട് ലിസിനി നെത്തായ അവത് മതക്കരകിനും അപ്പ ഇലങ്ങിട്ട് ഹാൻ നിർമ്മലാവേക്കതു കരകാണോ ദെയ്യനെ തെയ്യനെ മ്യാവ് കോപം മറ മിസ്സുനെ തീർന്നൊബത്തേക്കും നിർമ്മല ഗൈഷി എത്തക്കൊട്ട് നവോത് ഒന്നെ കട്ടിയവത് ഗുഡാ കാതരെ മമ്മേ സിന്ധു രക്കത്തു കരകാണോ രവീൻ താരുക ഗേ വെസാക് വെലാ സിന്ധു തമ്മ അപ്പി ദമ്മേ അഹന്നേ ഓക്കെ തവ സിന്ധു ഗുഡാക് തീനോ ഹണ്ണ അപ്പി ഹിമിൻ ഹിമിൻ അഹമു മേ പത്ര മെസ്സേജ് എക്കാക് ദന്നാ തമുതെ കരന്നേ പാ

0: Lakhanda Radio ITN. Zone Green Life Plantation Private Limited. I'm going to live a new green life. Rajy Bankwork Surakshita Bhavaya. ഇയലമ റെക്കവറിനെ സമഗിൻ സ്ഥാവര തൻപത്തു സന്ധാ ഇയലമ പൊലിയ ആർ ഡി ബി ബാങ്കുവിൻ
1: റിയ പദവീമേദീ ഒബ നിവരതി വൂ പമനിൻ അനതുരു വലക്വാ ഗത നഹക മന്ദയത് സേമ വിതമ അനി പ്രിയതുരൻ വെർദി കിരീമട ഇടയത അവധാനീൻ റിയ പദവണ്ട